ഇതുവരെ കേട്ടത്. ഇന്ദ്രാണി മൂവീസ് വഴങ്ങിയ ചിന്നവർ തിരപ്പട ഒളിച്ചിത്രം. ഇതിലടുത്തുള്ളവർ പ്രഭു, ചന്ദ്രശേഖർ, കസ്തൂരി, ചിത്ര, രാധാരവി, ഗൗണ്ടമണി, സെന്തിൽ, കോവി സരള, എസ് എൻ ലക്ഷ്മി മറ്റും പലർ. ഇസൈ ഇളയരാജ, കഥ ഇയക്കം ഗംഗയമരൻ.